0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ദിവ്യകാരുണ്യസ്മരണയിൽ വിശ്വാസ നവീകരണത്തിന് ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ. വടക്കേ അമേരിക്കയിൽ നടന്ന ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനത്തിലേക്കായി നൽകിയ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇത്തരമൊരു ആഹ്വാനം പരിശുദ്ധ പിതാവ് മുന്നോട്ടുവച്ചത്. വിശുദ്ധ കുർബാനയാണ് സഭയുടെ ജീവശക്തിയെന്നും വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമെന്നും പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ 250-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ തീർത്ഥാടനം രാജ്യത്തിന്റെ ഐക്യത്തിനും നവീകരണത്തിനും ഉപകരിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി തീർന്ന ദിവ്യകാരുണ്യഭക്തി പുതുതലമുറകൾക്ക് പ്രചോദനമായി തുടരട്ടെയെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. കുടുംബങ്ങളിലും ഇടവകകളിലും ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതം വളർത്തിയെടുക്കാൻ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനവുമായി കൊളംബാനസ് ദിനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ഇറ്റലിയിലെ ലോദിയിൽ നടന്ന 27-ാമത് കൊളംബാനസ് ദിനാചരണത്തോടനുബന്ധിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് ഇത്തരമൊരു ആഹ്വാനവും വിശുദ്ധന്റെ പ്രാർത്ഥനാശംസകളും പരിശുദ്ധ പിതാവ് നൽകിയത്. വിശുദ്ധ കൊളംബാനസിന്റെ ആത്മീയ പാരമ്പര്യവും യൂറോപ്യൻ സംസ്കാരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പരിശ്രമിച്ച ഈ സംരംഭത്തെ അഭിനന്ദിച്ച പാപ്പ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള വിശ്വാസികളെയും സമൂഹങ്ങളെയും ഒരുമിച്ചുകൂട്ടാനും ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഈ ദിനാചരണം സഹായിക്കുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് സമാധാനമില്ലായ്മയാണെന്ന് ഓർമ്മിപ്പിച്ച പരിശുദ്ധ പിതാവ് യുദ്ധവും സംഘർഷവും അവസാനിപ്പിക്കാൻ വിശുദ്ധ കൊളംബാനസ് മുന്നോട്ടുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെയും എളിമയുടെയും മാതൃക പിന്തുടരാമെന്ന് ആഹ്വാനം ചെയ്തു. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനു പകരം ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥ അനുരഞ്ജനവും സമാധാനവും സാധ്യമാകുന്നതെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. ലിയോ 14-ാമൻ പാപ്പ ജൂലൈ 5 മുതൽ 27 വരെ റോമിനു പുറത്ത് കസ്തൽഗാന്തോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലായിരിക്കുമെന്ന് പേപ്പൽ ഭവനത്തിന്റെ പ്രീഫെക്ചർ അറിയിച്ചു. ഈ കാലയളവിൽ പരിശുദ്ധ പിതാവ് പൊതുകൂടിക്കാഴ്ചാ സമ്മേളനങ്ങളും മറ്റ് സ്വകാര്യ കൂടിക്കാഴ്ചകളും നടത്തുന്നതല്ലെന്നും ജൂലൈ 5-ാം തീയതി പുറത്തുവിട്ട ഒരു അറിയിപ്പിലൂടെ പ്രീഫെക്ചർ വ്യക്തമാക്കി. വത്തിക്കാനിലുണ്ടായിരുന്ന പതിവനുസരിച്ച് തന്റെ വേനൽക്കാല വസതിയിലെ പ്യാസ ദെല്ല ലിബർത്ത എന്ന ചത്തുരത്തിൽ വെച്ച് ഞായറാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ത്രികാലജപ പ്രാർത്ഥന നയിക്കുമെന്നും പേപ്പൽ ഭവനത്തിന്റെ ഈ രേഖ വ്യക്തമാക്കി. അതേസമയം പരിശുദ്ധ പിതാവിന്റെ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേനൽക്കാല വസതിയോടനുബന്ധിച്ചുള്ള ബോർഗോ ലൗദാത്തോസിയുടെ മേലധികാരികൾ പാപ്പായുടെ വിശ്രമകാലം ആരോഗ്യവും ആത്മീയ ശക്തിയും പകരുന്നതാകട്ടെയെന്ന് ആശംസിച്ചു. ഈ ദിവസങ്ങളിൽ ബോർഗോ ലൗദാത്തോസി പൊതുജനങ്ങൾക്കായി എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ തുറന്നുകൊടുക്കുമെന്നും ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. സുഡാനിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 330 കുട്ടികൾ ആക്രമണങ്ങളുടെ ഇരകളായെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് തുടരുന്ന വിവിധ സംഘർഷങ്ങളുടെ ഭാഗമായി ദാർഫൂർ കോർഡഫാൻ സംസ്ഥാനങ്ങളിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടതായി ജൂലൈ 6-ന് പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ ശിശുക്ഷേമനിധി വിശദീകരിച്ചു. അല്ലൊബൈദയിലും പരിസരപ്രദേശങ്ങളിലുമുൾപ്പെടെ വടക്കൻ കോർദഫാനിലെ സ്ഥിതി അതീവ ആശങ്കാജനകമാണെന്ന് യൂണിസെഫ് വ്യക്തമാക്കി. 2026 മെയ് മാസം മുതൽ ഡ്രോൺ ആക്രമണങ്ങളും മറ്റ് ആക്രമണങ്ങളും മൂലം സംസ്ഥാനത്ത് 35-ലധികം കുട്ടികൾ ഇരകളായെന്നും ഇവരിൽ കുറഞ്ഞത് 18 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടെന്നും സംഘടന അറിയിച്ചു. തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും വീടുകൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജലവിതരണ സംവിധാനങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടം വരുത്തുകയും അവശ്യ സേവനങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സംഘടന അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 13 ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചത്.
1: Anche nel Vangelo di oggi ascoltiamo alcune esortazioni di Gesù per vivere la sequela ed essere testimoni del suo regno.
0: സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. ഇന്നത്തെ സുവിശേഷത്തിലും യേശുവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ചും അവന്റെ രാജ്യത്തിന് സാക്ഷികളാകുന്നതിനെക്കുറിച്ചുമുള്ള ചില ഉദ്ബോധനങ്ങൾ നാം ശ്രവിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ബാഹ്യമായ പ്രവൃത്തിയല്ല, മറിച്ച് അവനുമായുള്ള സ്നേഹബന്ധത്തിൽ നമ്മെ തന്നെ പൂർണമായും സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുക. ഫലം പുറപ്പെടുവിക്കുവാൻ സ്നേഹത്തിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്: ചില കാര്യങ്ങളിൽ നിന്നുമുള്ള അകലം പാലിക്കൽ, നഷ്ടപ്പെടുത്തൽ, സ്വീകരണം. 1 വേർപിരിയൽ. യേശു പറയുന്നു, തന്റെ പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ മകനെയോ മകളെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പസ്തോലന്മാരെ പ്രേഷിത ദൗത്യത്തിനായി അയക്കുന്ന വേളയിൽ അവർ എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും സ്വതന്ത്രരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങൾ പോലും അതിന്റെ പൂർണ്ണത കണ്ടെത്തുന്നത് ക്രിസ്തു നമുക്ക് നൽകുന്ന സ്നേഹത്തിലൂടെയാണ്. ഉദാഹരണത്തിന്, ദാമ്പത്യ ജീവിതം നോക്കുക. മാതാപിതാക്കളുടെ ഭവനം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ വൈവാഹിക ബന്ധത്തിൽ പൂർണമായി ഉൾച്ചേരുവാൻ ഒരാൾക്ക് കഴിയൂ. മക്കളുടെ വളർച്ചയെക്കുറിച്ചും ചിന്തിക്കുക. സ്വന്തം കാലിൽ നിൽക്കുവാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാനും അവരെ പഠിപ്പിക്കുന്നതിലൂടെയാണ് നാം അവരെ ജീവിത ലക്ഷ്യങ്ങളിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, നീ സ്നേഹിക്കുന്ന ഒന്നിൽ നിന്നുള്ള വേർപിരിയൽ വേദനാജനകമാണ്. എന്നാൽ കൃഷിക്കാരൻ താൻ വിതയ്ക്കുന്ന വിത്തിനെ താൽക്കാലികമായി നഷ്ടപ്പെടുത്തുന്നു. മണ്ണിൽ എറിയപ്പെട്ട ആ വിത്ത് നഷ്ടമായാൽ മാത്രമേ അത് തളിർക്കുന്നത് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ അർത്ഥത്തിൽ സ്നേഹം എന്നത് ഒരു നഷ്ടപ്പെടുത്തൽ കൂടിയാണ്. എന്തെങ്കിലും കൈവശം വയ്ക്കുവാനും സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുകയും നഷ്ടപ്പെടുന്നത് ഒരു ബലഹീനതയായും കരുതുന്ന ഒരു ലോകത്ത് ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമായിരിക്കും. എന്നാൽ സ്നേഹം ഫലം പുറപ്പെടുവിക്കുന്നത് സ്വയം ദാനം ചെയ്യുന്നതിലൂടെയാണ്. മറ്റൊരാൾക്ക് ഇടം നൽകുവാൻ, നമ്മുടെ അഹന്തയെ അല്പമെങ്കിലും വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, ഒരു സുഹൃത്തിനെ കേൾക്കുവാൻ സമയം കണ്ടെത്തുമ്പോൾ, പ്രയാസമനുഭവിക്കുന്നവരുമായി പങ്കുവയ്ക്കുവാൻ നമ്മുടെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഫലദായകത പ്രകടമാകുന്നു. സ്വന്തം ജീവനെ തനിക്കായി മാത്രം മുറുകെ പിടിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു എന്നാണ് വചനം നമ്മോട് പറയുന്നത്. കാരണം അത് സ്നേഹത്തിന്റെ സന്തോഷത്തിലേക്ക് തുറക്കപ്പെടുന്നില്ല, പകരം വന്ധ്യമായിത്തീരുന്നു. അതിനാലാണ് കുരിശു വഹിക്കുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നത്. അവൻ തന്നെത്തന്നെ അർപ്പിച്ചു, തന്നെത്തന്നെ നഷ്ടപ്പെടുത്തി. അങ്ങനെയാണ് നമുക്ക് അവന്റെ ജീവൻ സമൃദ്ധമായി ലഭിച്ചത്. അതുപോലെ നാമും സമർപ്പണത്തിന്റെ ശൈലിയിൽ ജീവിച്ചാൽ നമ്മുടെ ബന്ധങ്ങളിൽ നവജീവൻ നൽകുവാൻ നമുക്കും സാധിക്കും. അവസാനമായി സ്വീകരണം. സ്നേഹമെന്നത് പ്രായോഗികമായ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലുമാണ് പ്രകടമാകുന്നത്. ദാഹിക്കുന്നവന് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നത് പോലുള്ള ചെറിയ ദൈനംദിന പ്രവൃത്തികളിലൂടെയാണ് അത് നടപ്പിലാകുക. ശിഷ്യന്മാരെ അയക്കുമ്പോൾ യാതൊരു മുൻകരുതലുകളും കൂടാതെ പോകുവാൻ യേശു ആവശ്യപ്പെടുന്നു. അതായത്, അവർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ഈ രീതിയിലൂടെ മാത്രമേ അവർ പോകുന്നിടത്ത് മനുഷ്യരിൽ ഒരു സ്വീകരണ മനസ്സ് ഉണർത്തുവാൻ അവർക്ക് സാധിക്കൂ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ വരുന്നവനെ സ്വീകരിക്കുന്നതിലൂടെ യേശുവിനെയും അവനെ അയച്ച പിതാവിനെയുമാണ് നാം സ്വീകരിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹം എപ്പോഴും സഹോദരങ്ങളെ സ്വീകരിക്കുന്നതിലൂടെയാണ് പ്രാവർത്തികമാകുക. പ്രിയപ്പെട്ടവരെ, തന്റെ മകനെ നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ടും അവനെ അധികമായി സ്നേഹിച്ച പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വിനീതരും സന്തോഷമുള്ളവരുമായ സാക്ഷികളാകുവാൻ അമ്മ നമ്മെ സഹായിക്കട്ടെ.
1: Preghiamo la Vergine Maria che ha amato il suo figlio sapendolo anche perdere. Ci aiuti lei ad essere testimoni umili e gioiosi dell'amore di Cristo.
0: പാപ്പായുടെ ഈ വാക്കുകൾക്ക് ശേഷം മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae.
2: E concepi de Spiritu Santo.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genitrix,
2: udigni officiamur promissionibus Christi.
1: Oremus. Gratiam tuam quesmus, Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis. Requiem aeternam dona eis, Domine.
2: Et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് ലോകത്തിൽ നടക്കുന്ന ദൈനംദിന സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തിയ പാപ്പ പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിൽ ഇരകളായ വെനിസ്വേലയിലെ സഹോദരങ്ങളോടുള്ള തന്റെ അടുപ്പം പാപ്പ പ്രത്യേകം അറിയിച്ചു. മരിച്ചവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും പരിക്കേറ്റവർക്കും ഈ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകുകയും ചെയ്തു. തുടർന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും തീർത്ഥാടകരായി റോമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും പാപ്പ അഭിവാദ്യം ചെയ്യുകയും ഏവർക്കും വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആശംസകൾ നേരുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോൺ പീറ്ററിന്റെ വരികൾക്ക് ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഗാനം ആലാപനം മരിയ മാത്യു കോലടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ദിവ്യകാരുണ്യ സ്മരണയിൽ വിശ്വാസ നവീകരണത്തിന് ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ. വടക്കേ അമേരിക്കയിൽ നടന്ന ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനത്തിലേക്കായി നൽകിയ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇത്തരമൊരു ആഹ്വാനം പരിശുദ്ധ പിതാവ് മുന്നോട്ടുവച്ചത്. വിശുദ്ധ കുർബാനയാണ് സഭയുടെ ജീവശക്തിയെന്നും വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമെന്നും പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ 250-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ തീർത്ഥാടനം രാജ്യത്തിന്റെ ഐക്യത്തിനും നവീകരണത്തിനും ഉപകരിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി തീർന്ന ദിവ്യകാരുണ്യ ഭക്തി പുതുതലമുറകൾക്ക് പ്രചോദനമായി തുടരട്ടെയെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. കുടുംബങ്ങളിലും ഇടവകകളിലും ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതം വളർത്തിയെടുക്കാൻ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനവുമായി കൊളംബാനസ് ദിനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ. ഇറ്റലിയിലെ ലോദിയിൽ നടന്ന 27-ാമത് കൊളംബാനസ് ദിനാചരണത്തോടനുബന്ധിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയേത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് ഇത്തരമൊരു ആഹ്വാനവും വിശുദ്ധന്റെ പ്രാർത്ഥനാശംസകളും പരിശുദ്ധ പിതാവ് നൽകിയത്. വിശുദ്ധ കൊളംബാനസിന്റെ ആത്മീയ പാരമ്പര്യവും യൂറോപ്യൻ സംസ്കാരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പരിശ്രമിച്ച ഈ സംരംഭത്തെ അഭിനന്ദിച്ച പാപ്പ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള വിശ്വാസികളെയും സമൂഹങ്ങളെയും ഒരുമിച്ചുകൂട്ടാനും ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഈ ദിനാചരണം സഹായിക്കുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് സമാധാനമില്ലായ്മയാണെന്ന് ഓർമ്മിപ്പിച്ച പരിശുദ്ധ പിതാവ് യുദ്ധവും സംഘർഷവും അവസാനിപ്പിക്കാൻ വിശുദ്ധ കൊളംബാനസ് മുന്നോട്ടുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെയും എളിമയുടെയും മാതൃക പിന്തുടരാമെന്ന് ആഹ്വാനം ചെയ്തു. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനു പകരം ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥ അനുരഞ്ജനവും സമാധാനവും സാധ്യമാകുന്നതെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. ലിയോ 14-ാമൻ പാപ്പ ജൂലൈ 5 മുതൽ 27 വരെ റോമിനു പുറത്ത് കസ്തൽഗാന്തോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലായിരിക്കുമെന്ന് പേപ്പൽ ഭവനത്തിന്റെ പ്രീഫെക്ചർ അറിയിച്ചു. ഈ കാലയളവിൽ പരിശുദ്ധ പിതാവ് പൊതുകൂടിക്കാഴ്ചാ സമ്മേളനങ്ങളും മറ്റ് സ്വകാര്യ കൂടിക്കാഴ്ചകളും നടത്തുന്നതല്ലെന്നും ജൂലൈ 5-ാം തീയതി പുറത്തുവിട്ട ഒരു അറിയിപ്പിലൂടെ പ്രീഫെക്ചർ വ്യക്തമാക്കി. വത്തിക്കാനിലുണ്ടായിരുന്ന പതിവനുസരിച്ച് തന്റെ വേനൽക്കാല വസതിയിലെ പ്യാസ ദെല്ല ലിബർത്ത എന്ന ചത്തുരത്തിൽ വെച്ച് ഞായറാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ത്രികാലജപ പ്രാർത്ഥന നയിക്കുമെന്നും പേപ്പൽ ഭവനത്തിന്റെ ഈ രേഖ വ്യക്തമാക്കി. അതേസമയം പരിശുദ്ധ പിതാവിന്റെ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേനൽക്കാല വസതിയോടനുബന്ധിച്ചുള്ള ബോർഗോ ലൗദാത്തോസിയുടെ മേലധികാരികൾ പാപ്പായുടെ വിശ്രമകാലം ആരോഗ്യവും ആത്മീയ ശക്തിയും പകരുന്നതാകട്ടെയെന്ന് ആശംസിച്ചു. ഈ ദിവസങ്ങളിൽ ബോർഗോ ലൗദാത്തോസി പൊതുജനങ്ങൾക്കായി എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ തുറന്നുകൊടുക്കുമെന്നും ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. സുഡാനിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 330 കുട്ടികൾ ആക്രമണങ്ങളുടെ ഇരകളായെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് തുടരുന്ന വിവിധ സംഘർഷങ്ങളുടെ ഭാഗമായി ദാർഫൂർ കോർഡഫാൻ സംസ്ഥാനങ്ങളിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടതായി ജൂലൈ 6-ന് പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ ശിശുക്ഷേമനിധി വിശദീകരിച്ചു. അല്ലൊബൈദയിലും പരിസര പ്രദേശങ്ങളിലുമുൾപ്പെടെ വടക്കൻ കോർദഫാനിലെ സ്ഥിതി അതീവ ആശങ്കാജനകമാണെന്ന് യൂണിസെഫ് വ്യക്തമാക്കി. 2026 മെയ് മാസം മുതൽ ഡ്രോൺ ആക്രമണങ്ങളും മറ്റ് ആക്രമണങ്ങളും മൂലം സംസ്ഥാനത്ത് 35-ലധികം കുട്ടികൾ ഇരകളായെന്നും ഇവരിൽ കുറഞ്ഞത് 18 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടെന്നും സംഘടന അറിയിച്ചു. തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും വീടുകൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജലവിതരണ സംവിധാനങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടം വരുത്തുകയും അവശ്യ സേവനങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സംഘടന അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്വരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പതിമൂന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചത്.
1: Anche nel Vangelo di oggi ascoltiamo alcune esortazioni di Gesù per vivere la sequela ed essere testimoni del suo regno.
0: സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. ഇന്നത്തെ സുവിശേഷത്തിലും യേശുവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ചും അവന്റെ രാജ്യത്തിന് സാക്ഷികളാകുന്നതിനെക്കുറിച്ചുമുള്ള ചില ഉദ്ബോധനങ്ങൾ നാം ശ്രവിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ബാഹ്യമായ പ്രവൃത്തിയല്ല, മറിച്ച് അവനുമായുള്ള സ്നേഹബന്ധത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുക. ഫലം പുറപ്പെടുവിക്കുവാൻ സ്നേഹത്തിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്: ചില കാര്യങ്ങളിൽ നിന്നുമുള്ള അകലം പാലിക്കൽ, നഷ്ടപ്പെടുത്തൽ, സ്വീകരണം. 1-ാമതായി, വേർപിരിയൽ. യേശു പറയുന്നു, തന്റെ പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ മകനെയോ മകളെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പസ്തോലന്മാരെ പ്രേഷിത ദൗത്യത്തിനായി അയക്കുന്ന വേളയിൽ അവർ എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും സ്വതന്ത്രരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങൾ പോലും അതിന്റെ പൂർണ്ണത കണ്ടെത്തുന്നത് ക്രിസ്തു നമുക്ക് നൽകുന്ന സ്നേഹത്തിലൂടെയാണ്. ഉദാഹരണത്തിന്, ദാമ്പത്യ ജീവിതം നോക്കുക. മാതാപിതാക്കളുടെ ഭവനം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ വൈവാഹിക ബന്ധത്തിൽ പൂർണ്ണമായി ഉൾച്ചേരുവാൻ ഒരാൾക്ക് കഴിയൂ. മക്കളുടെ വളർച്ചയെക്കുറിച്ചും ചിന്തിക്കുക. സ്വന്തം കാലിൽ നിൽക്കുവാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാനും അവരെ പഠിപ്പിക്കുന്നതിലൂടെയാണ് നാം അവരെ ജീവിത ലക്ഷ്യങ്ങളിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, നീ സ്നേഹിക്കുന്ന ഒന്നിൽ നിന്നുള്ള വേർപിരിയൽ വേദനാജനകമാണ്. എന്നാൽ കൃഷിക്കാരൻ താൻ വിതയ്ക്കുന്ന വിത്തിനെ താൽക്കാലികമായി നഷ്ടപ്പെടുത്തുന്നു. മണ്ണിൽ എറിയപ്പെട്ട ആ വിത്ത് നഷ്ടമായാൽ മാത്രമേ അത് തളിർക്കുന്നത് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ അർത്ഥത്തിൽ സ്നേഹം എന്നത് ഒരു നഷ്ടപ്പെടുത്തൽ കൂടിയാണ്. എന്തെങ്കിലും കൈവശം വയ്ക്കുവാനും സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുകയും നഷ്ടപ്പെടുന്നത് ഒരു ബലഹീനതയായും കരുതുന്ന ഒരു ലോകത്ത് ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമായിരിക്കും. എന്നാൽ സ്നേഹം ഫലം പുറപ്പെടുവിക്കുന്നത് സ്വയം ദാനം ചെയ്യുന്നതിലൂടെയാണ്. മറ്റൊരാൾക്ക് ഇടം നൽകുവാൻ നമ്മുടെ അഹന്തയെ അല്പമെങ്കിലും വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, ഒരു സുഹൃത്തിനെ കേൾക്കുവാൻ സമയം കണ്ടെത്തുമ്പോൾ, പ്രയാസമനുഭവിക്കുന്നവരുമായി പങ്കുവയ്ക്കുവാൻ നമ്മുടെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഫലദായകത പ്രകടമാകുന്നു. സ്വന്തം ജീവനെ തനിക്കായി മാത്രം മുറുകെ പിടിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു എന്നാണ് വചനം നമ്മോട് പറയുന്നത്. കാരണം അത് സ്നേഹത്തിന്റെ സന്തോഷത്തിലേക്ക് തുറക്കപ്പെടുന്നില്ല, പകരം വന്ധ്യമായിത്തീരുന്നു. അതിനാലാണ് കുരിശു വഹിക്കുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നത്. അവൻ തന്നെ തന്നെ അർപ്പിച്ചു, തന്നെ തന്നെ നഷ്ടപ്പെടുത്തി. അങ്ങനെയാണ് നമുക്ക് അവന്റെ ജീവൻ സമൃദ്ധമായി ലഭിച്ചത്. അതുപോലെ നാമും സമർപ്പണത്തിന്റെ ശൈലിയിൽ ജീവിച്ചാൽ നമ്മുടെ ബന്ധങ്ങളിൽ നവജീവൻ നൽകുവാൻ നമുക്കും സാധിക്കും. അവസാനമായി, സ്വീകരണം. സ്നേഹമെന്നത് പ്രായോഗികമായ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലുമാണ് പ്രകടമാകുന്നത്. ദാഹിക്കുന്നവന് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നത് പോലുള്ള ചെറിയ ദൈനംദിന പ്രവൃത്തികളിലൂടെയാണ് അത് നടപ്പിലാകുക. ശിഷ്യന്മാരെ അയക്കുമ്പോൾ യാതൊരു മുൻകരുതലുകളും കൂടാതെ പോകുവാൻ യേശു ആവശ്യപ്പെടുന്നു. അതായത്, അവർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ഈ രീതിയിലൂടെ മാത്രമേ അവർ പോകുന്നിടത്ത് മനുഷ്യരിൽ ഒരു സ്വീകരണ മനസ്സ് ഉണർത്തുവാൻ അവർക്ക് സാധിക്കൂ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ വരുന്നവനെ സ്വീകരിക്കുന്നതിലൂടെ യേശുവിനെയും അവനെ അയച്ച പിതാവിനെയുമാണ് നാം സ്വീകരിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹം എപ്പോഴും സഹോദരങ്ങളെ സ്വീകരിക്കുന്നതിലൂടെയാണ് പ്രാവർത്തികമാകുക. പ്രിയപ്പെട്ടവരെ, തന്റെ മകനെ നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ടും അവനെ അധികമായി സ്നേഹിച്ച പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വിനീതരും സന്തോഷമുള്ളവരുമായ സാക്ഷികളാകുവാൻ അമ്മ നമ്മെ സഹായിക്കട്ടെ.
1: Preghiamo la Vergine Maria che ha amato il suo figlio sapendolo anche perdere. Ci aiuti lei ad essere testimoni umili e gioiosi dell'amore di Cristo.
0: പാപ്പായുടെ ഈ വാക്കുകൾക്ക് ശേഷം മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae.
2: Et concepit Spiritus Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genitrix,
2: digne ficiamur promissionibus Christi.
1: Oremus. Gratiam tuam quesmus, Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis, Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Exo nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് ലോകത്തിൽ നടക്കുന്ന ദൈനംദിന സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തിയ പാപ്പ പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിൽ ഇരകളായ വെനിസ്വേലയിലെ സഹോദരങ്ങളോടുള്ള തന്റെ അടുപ്പം പാപ്പ പ്രത്യേകം അറിയിച്ചു. മരിച്ചവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും പരിക്കേറ്റവർക്കും ഈ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകുകയും ചെയ്തു. തുടർന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും തീർത്ഥാടകരായി റോമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും പാപ്പ അഭിവാദ്യം ചെയ്യുകയും ഏവർക്കും വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആശംസകൾ നേരുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോൺ പീറ്ററിന്റെ വരികൾക്ക് ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഗാനം, ആലാപനം മരിയ മാത്യു കോലടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. അമോറിസ് ലെത്തീസിയ 2026 ഒക്ടോബറിലെ സമ്മേളനത്തിനായുള്ള മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. 2026 ഒക്ടോബർ 7 മുതൽ 14 വരെ ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വിളിച്ചുകൂട്ടുന്ന അമോറിസ് ലെത്തീസിയ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 10-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിന്റെ മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയും സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റും ചേർന്നാണ് രേഖ തയ്യാറാക്കിയത്. പൗരസ്ത്യ കത്തോലിക്ക സഭകളുടെ വ്യക്തിസഭാ തലവന്മാർക്കും വിവിധ മെത്രാൻ സമിതികളുടെ അധ്യക്ഷന്മാർക്കും മാർഗരേഖ അയച്ചു. 2016 മാർച്ച് മാസം 19-ാം തീയതി ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച സിനഡാനന്തര അപ്പസ്തോലിക പ്രബോധനമായ അമോറിസ് ലെത്തീസിയയുടെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 മാർച്ച് മാസം 19-ാം തീയതിയിലെ തന്റെ സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പയാണ് ഈ സമ്മേളനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കുടുംബങ്ങളെ ബാധിക്കുന്ന മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പരസ്പര ശ്രവണത്തിലൂടെ ഇന്ന് കുടുംബങ്ങളിൽ സുവിശേഷവൽക്കരണത്തിന് ആവശ്യമായ പ്രായോഗിക നടപടികൾ കൈക്കൊള്ളുന്നതിന് ആവശ്യമായ സിനഡൽ വിവേചന രീതികൾ കൈക്കൊള്ളുക, അമോറിസ് ലെത്തീസിയ രേഖയുടെ വെളിച്ചത്തിൽ പ്രാദേശിക സഭകളിൽ ആവശ്യമായ കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ലിയോ 14-ാമൻ പാപ്പായുടെ പരിഗണനകളാണ് ഈ സമ്മേളനത്തിന്റെ അടിസ്ഥാനം. ജൂൺ മാസം 27-ാം തീയതി നടന്ന അസാധാരണ കൺസിസ്റ്ററിയുടെ സമാപനത്തിൽ ലിയോ 14-ാമൻ പാപ്പ കുടുംബങ്ങളുടെ പ്രാധാന്യം അടിവരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. കുടുംബങ്ങളെ പിന്തുണയ്ക്കുകയും അവയെ അനുഗമിക്കുകയും ചെയ്യുന്നിടത്ത് ബന്ധങ്ങളുടെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും ഒരു വിദ്യാലയം വളരുന്നുവെന്നും എന്നാൽ അത് മുറിവേൽക്കുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുന്നിടത്ത് സമൂഹം മുഴുവൻ അതിന്റെ അനന്തരഫലങ്ങൾ വഹിക്കുന്നുവെന്നാണ് പാപ്പ തദവസരത്തിൽ എടുത്തു പറഞ്ഞത്. വത്തിക്കാൻ നൈജീരിയ നയതന്ത്ര ബന്ധത്തിന് 50 വർഷങ്ങൾ. കഴിഞ്ഞ 50 വർഷങ്ങളായി നയതന്ത്ര മേഖലയിൽ വത്തിക്കാനും നൈജീരിയയും തുടരുന്ന ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചർഡ് ഗല്ലഗർ നൈജീരിയയിൽ ജൂലൈ മാസം 2-ാം തീയതി മുതൽ സന്ദർശനം നടത്തിവരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ആർച്ച് ബിഷപ്പ് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി രാഷ്ട്രപതി ഭവനത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. നൈജീരിയയിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനവും സഹിഷ്ണുതയും ഉറപ്പാക്കുവാനും സർവമത സംവാദങ്ങൾക്ക് മുൻഗണന നൽകുവാനും തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടിക്കാഴ്ചയ്ക്കു ശേഷം പ്രസിഡന്റ് വ്യക്തമാക്കി. വൈദിക പരിശീലനത്തിന് പുതിയ ദിശാബോധം നൽകുവാൻ കൊളംബിയൻ സഭയുടെ നീക്കം. ആഗോളതലത്തിൽ വൈദിക ദൈവവിളിയുടെ വെല്ലുവിളികൾ കണക്കിലെടുത്തുകൊണ്ട് ഭാവി വൈദികരുടെ പരിശീലനവും രൂപീകരണവും പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ പരിഷ്കരിക്കുവാൻ ലാറ്റിനമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ കത്തോലിക്ക സഭ തീരുമാനിച്ചു. ബൊഗോത്തയിൽ ജൂലൈ മാസം 6 മുതൽ 10 വരെ നടക്കുന്ന കൊളംബിയൻ മെത്രാൻ സമിതിയുടെ 121-ാമത് പ്ലീനറി സമ്മേളനത്തിലാണ് ഈ വിഷയം പ്രധാന ചർച്ചയായത്. സിനഡൽ മിഷനറി കാഴ്ചപ്പാടിൽ വൈദിക പരിശീലനം എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. വെറുമൊരു ഔദ്യോഗിക പരിശീലനത്തിനും അപ്പുറം മാനുഷികം, ആത്മീയം, ബൗദ്ധികം, അജപാലനം എന്നീ 4 തലങ്ങളിലും ഭാവി വൈദികരെ പക്വതയുള്ളവരാക്കി മാറ്റുകയാണ് സഭയുടെ ലക്ഷ്യം. വൈദിക പരിശീലനം സെമിനാരികളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും മറിച്ച് അത് സഭയുടെ മുഴുവൻ കടമയാണെന്നും സമ്മേളനം ഓർമ്മിപ്പിക്കുന്നു. സുഡാനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷം. നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടു. സുഡാനിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധം സാധാരണ ജനങ്ങൾക്ക് പൊതുവിലും പ്രത്യേകിച്ച് കുട്ടികളെ സാരമായി ബാധിക്കുന്നുവെന്നും നിരവധി ജീവനുകൾ അപഹരിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുനിസെഫ് സംഘടന മാധ്യമക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. 2026 ആദ്യ 6 മാസത്തിനുള്ളിൽ മാത്രം രാജ്യത്ത് കുറഞ്ഞത് 330 കുട്ടികളെങ്കിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി റിപ്പോർട്ടിൽ എടുത്തുപറയുന്നു. ദർഫൂർ, കൊർദോഫാൻ എന്നീ മേഖലകളിലാണ് കുട്ടികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും 15 മരണങ്ങൾ. ചൈനയിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും കുറഞ്ഞത് 15 പേർ മരിക്കുകയും 48,000-ൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം നൽകുവാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രസിഡന്റ് നിർദ്ദേശം നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 25 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ പുതിയൊരു ഭാഗമാണ് 25 അധ്യായത്തിൽ തുടങ്ങുന്നത്. സോളമൻ രാജാവ് എഴുതിയതെന്നു കണക്കാക്കപ്പെടുന്ന 25 അധ്യായം മുതൽ 29 അധ്യായം വരെയുള്ള ഈ ഭാഗം അദ്ദേഹത്തിന്റെ മരണശേഷം ഏതാണ്ട് 300 വർഷങ്ങൾക്കപ്പുറം യൂദാ രാജാവായ ഹെസക്കിയയുടെ മേൽനോട്ടത്തിൽ ശേഖരിക്കപ്പെട്ട് സോളമൻ തന്നെ എഴുതിയതെന്നു കണക്കാക്കപ്പെടുന്ന 10 മുതൽ 22 അധ്യായത്തിന്റെ 16 വാക്യം വരെയുള്ള ഭാഗത്തോട് ചേർക്കപ്പെട്ടതാണെന്ന് 1 വാക്യം വ്യക്തമാക്കുന്നുണ്ട്. മുൻ അധ്യായങ്ങളിലെന്ന പോലെ ഇവിടെയും അറിവും ജ്ഞാനവും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപകാരപ്രദമാകുന്ന സാമൂഹ്യ ധാർമ്മിക മത ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് നാം കണ്ടുമുട്ടുന്നത്. രാജാക്കന്മാരുടെ ജ്ഞാനം, കോടതിയിൽ നിന്ന് അകന്നു നിൽക്കുക, കൃത്യമായ സമയത്ത് ഉചിതമായി സംസാരിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക, പ്രതിയോഗികളോടു പോലും കരുണ കാണിക്കുക തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില ചിന്തകൾ. യഥാർത്ഥ മഹത്വവും വിജയവും ബഹുമതികൾക്കും ആദരവിനും വേണ്ടി തേടി നടക്കുന്നതിലല്ല, എളിമയും മിതത്വവുമുള്ള ദൈവിക സ്വഭാവത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നതിലാണെന്ന ഒരു അറിവാണ് ഈ അധ്യായം പകർന്നുതരിക. രാജസദസ്സും വിവേകവും എളിമയുള്ള ജീവിതവും സോളമന്റെ സുഭാഷിതങ്ങളാണ് ഈ അധ്യായത്തിലുള്ളതെന്ന സാക്ഷ്യവും തെളിവും നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പലപ്പോഴും നിഗൂഢവും മനുഷ്യന് അജ്ഞാതവുമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തിന്റെ ജ്ഞാനവും അത് തേടുന്നവർക്കായി വെളിവാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായ ഹെസക്കിയ രാജാവിന്റെ ഈ പ്രവൃത്തി മഹത്വപൂർണമായ ഒന്നാണ് എന്ന് തുടർന്നുവരുന്ന 2 വാക്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർക്ക് കണ്ടെത്താനാകുന്നതിലും എത്രയോ അധികമാണ് ദൈവത്തിന്റെ ജ്ഞാനമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ വലുതാണ് രാജാക്കന്മാരുടെ മനസ്സെന്നാണ് സോളമൻ അവകാശപ്പെടുക. ഭരണകർത്താക്കൾക്കുണ്ടാകേണ്ട വിവേകത്തിന്റെ ഭാഗമാണ് വെള്ളിയിൽ നിന്ന് കിട്ടം ഇരുമ്പ് അകറ്റിക്കളയുന്നതുപോലെ ദുഷ്ടരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും അകറ്റി നിർത്തുകയെന്നത്. അപ്പോഴാണ് നീതി പുലരുക, ഭരണം ശുദ്ധമാവുക. എളിമയോടെയുള്ള ജീവിതമാണ് വിവേകപൂർവമായ ജീവിതമായി സോളമൻ ഇവിടെ പഠിപ്പിക്കുന്നത്. സമുന്നതർക്കൊപ്പം രാജസന്നിധിയിൽ ആയിരിക്കുന്നത് മഹത്വപൂർണമാണെങ്കിലും അത് സ്വയം തേടിച്ചെന്നതാകരുതെന്ന്, സ്വാർത്ഥതയുടെ ഫലമാകരുതെന്ന് സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നു. സ്വയം ഉയർത്താൻ പരിശ്രമിക്കുമ്പോൾ രാജസന്നിധിയിൽ നിന്ന് മാറ്റിനിർത്തപ്പെടാനും മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടാനുമുള്ള സാധ്യതയുള്ളതുകൊണ്ടുതന്നെ കയറി വരാനുള്ള രാജാവിന്റെ വിളിക്കായി എളിമയോടെ കാത്തുനിൽക്കുന്നതാണ് നല്ലതെന്ന് വചനം ഉദ്ബോധിപ്പിക്കുന്നു. കോടതിയും വ്യവഹാരങ്ങളും നാവിന്റെ നിയന്ത്രണവും. എത്രമാത്രം നീതിയുക്തമെങ്കിലും കോടതിയും വ്യവഹാരങ്ങളും കഴിയുന്നതും ഒഴിവാക്കണമെന്ന ഉപദേശമാണ് ഈ അധ്യായത്തിൽ നാം കാണുന്ന മറ്റൊരു ചിന്ത. കേട്ടറിഞ്ഞവയ്ക്കു മാത്രമല്ല കണ്ട കാര്യങ്ങൾക്കു പോലും മറ്റൊരു മറുപുറമുണ്ടാകാമെന്ന്, നമ്മുടെ ബോധ്യങ്ങൾ തെറ്റാകാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുവേണം നമ്മുടെ വാക്കുകളും വെളിപ്പെടുത്തലുകളുമെന്ന് 8 വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കുറിച്ചുള്ള അറിവുകൾ, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, പങ്കുവയ്ക്കുന്നതിലും വെളിപ്പെടുത്തുന്നതിലും ഉണ്ടാകേണ്ട വിവേകത്തിലേക്കും നിയന്ത്രണത്തിലേക്കുമാണ് ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടുതന്നെ മറ്റുള്ളവരുമായുള്ള ഭിന്നാഭിപ്രായങ്ങളും തർക്കങ്ങളും പരസ്പരം സംസാരിച്ചു തീർക്കുന്നതാണ് നല്ലതെന്ന്, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അവിവേകപൂർവം വെളിപ്പെടുത്തരുതെന്ന് സുഭാഷിതം പഠിപ്പിക്കുന്നു. കാരണം അത് തെറ്റാണെന്ന് അവർ തെളിയിച്ചാൽ അപമാനവും ദുഷ്കീർത്തിയുമുണ്ടാവുക നമുക്കായിരിക്കുമെന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. കൃത്യവും ഉചിതവും സത്യസന്ധവുമായ സംസാരവും ജീവിതവും. മുൻപ് നാം കണ്ട ചിന്തകളോട് സമാന്തരമായി പോകുന്ന മറ്റു ചില ചിന്തകളും ഈ അധ്യായം മുൻപോട്ടു വയ്ക്കുന്നുണ്ട്. ഉചിതമായ വാക്കിനെ സ്വർണനിർമ്മിതമായ ആപ്പിളിനോട് ഉപമിക്കുന്ന സോളമൻ, ഉപദേശം സ്വീകരിക്കുന്നവർ ജ്ഞാനിയായ ശാസകന്റെ വാക്കുകളെ വിലമതിക്കുമെന്ന് പ്രസ്താവിക്കുന്നു. കൊയ്ത്തുകാലത്തിന്റെ ഊഷരതയിലും ഉഷ്ണത്തിലും മഞ്ഞു പെയ്യുന്നതുപോലെയാണ്
വിശ്വസ്തനായ ദൂതന്റെ വാക്കുകളെന്ന് പറയുന്ന ഈ വചനങ്ങൾ എന്നാൽ കപടമായ സംസാരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച്, ജീവിക്കാത്ത പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നതിനെ മഴ തരാത്ത മേഘങ്ങളോടും കാറ്റിനോടുമാണ് ഉപമിക്കപ്പെടുക. ധൂർത്തിൽ ജീവിക്കുന്നവർ പാവങ്ങളോടുള്ള കരുണയെക്കുറിച്ചും പാപത്തിൽ മുങ്ങിയവർ വിശുദ്ധിയെക്കുറിച്ചും അഹങ്കാരി എളിമയെക്കുറിച്ചും പ്രഘോഷിക്കുന്നതിലെ അപഹാസ്യത നമുക്കറിയാമല്ലോ. ആത്മനിയന്ത്രണവും പ്രവൃത്തികളിലെ നന്മതിന്മകളും. ക്ഷമ എല്ലാം നേടാൻ സഹായിച്ചേക്കുമെന്ന്, ഭരണാധിപനെപ്പോലും അനുനയിപ്പിച്ചേക്കാമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ, എന്നാൽ മൃദുലമായ നാവിന് കടുത്ത അസ്ഥികളെപ്പോലും ഉടയ്ക്കാനുള്ള കഴിവുണ്ടെന്ന്, അതുകൊണ്ടുതന്നെ വാക്കുകളിൽ നിയന്ത്രണമുണ്ടാകണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. തേൻ അമിതമായി കുടിക്കുമ്പോഴുണ്ടാകുന്ന ചെടിപ്പിനെയും അനാവശ്യമായും അധികമായും അയൽക്കാരുടെ വീട്ടിൽ പോകുന്നതുവഴി ഉണ്ടായേക്കാവുന്ന അസ്വീകാര്യതയെയും കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാത്തിലും ഒരു നിയന്ത്രണം ആവശ്യമുണ്ടെന്ന് അവൻ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരോടുള്ള പ്രവൃത്തികളിൽ ഉണ്ടാകേണ്ട സത്യസന്ധതയുടെയും കരുണയുടെയും വിവേകത്തിന്റെയും പ്രാധാന്യവും ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട്. അവിശ്വസ്തനിൽ വിശ്വാസമർപ്പിക്കുന്നതിനെ കേടുള്ള പല്ലിനോടും മുടന്തുകാലിനോടും ഉപമിക്കുന്ന സോളമൻ, അയൽക്കാരനെതിരെ കള്ളസാക്ഷി പറയുന്നവനെ മരണം വിതയ്ക്കുന്ന ആയുധത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. വടക്കൻകാറ്റ് മഴ കൊണ്ടുവരുന്നതുപോലെ ഏഷണി പറയുന്ന നാവ് രോഷം കൊണ്ടുവരുമെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുഃഖിക്കുന്നവന് ആശ്വാസം നൽകുന്നതിന് പകരം അവന് ഉപകരിക്കാത്ത സഹായങ്ങൾ നൽകാൻ പരിശ്രമിക്കുന്നത്, കൊടുംതണുപ്പിൽ വസ്ത്രമുരിഞ്ഞു മാറ്റുന്നതും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നതും പോലെ ക്രൂരമാണെന്ന് സുഭാഷിതം പ്രസ്താവിക്കുന്നു. ശത്രുവിനോട് കരുണ കാണിക്കാൻ ഉദ്ബോധിപ്പിക്കുന്ന സോളമനെ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തു കാണാം. ശത്രുവിന് കൊടുക്കുന്ന ആഹാരവും ജലവും അവനിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടുമെന്ന് ഓർമ്മിപ്പിക്കുന്ന വചനം, എന്നാൽ കർത്താവ് നിനക്ക് അതിന് പ്രതിഫലം നൽകുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതേസമയം ദുഷ്ടനു വഴങ്ങിക്കൊടുക്കുന്ന നീതിമാനെ കലങ്ങിയ അരുവിയോടും മലിനമായ ഉറവയോടും സുഭാഷിതം താരതമ്യപ്പെടുത്തുന്നതും നമുക്കു കാണാം. കലഹക്കാരിയായ ഭാര്യയോടൊത്തു ജീവിക്കുന്നതിലെ ബുദ്ധിമുട്ടും ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാഹിക്കുന്നവന് തണുത്ത ജലം പോലെയാണ് സദ്വാർത്തയെന്ന് പ്രസ്താവിക്കുന്ന സോളമൻ, എന്നാൽ തേൻ കഴിക്കുന്നതിലെന്ന പോലെ പ്രശംസയ്ക്കു ചെവി കൊടുക്കുന്നതിലും നിയന്ത്രണമുണ്ടാകണമെന്നും ഉപദേശിക്കുന്നുണ്ട്. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യനെ കോട്ടകളില്ലാത്ത പ്രതിരോധമില്ലാത്ത നഗരത്തോടാണ് അവൻ താരതമ്യം ചെയ്യുക. ഉപസംഹാരം. സോളമന്റെ ജ്ഞാനോപദേശങ്ങളുടെ ഭാഗമായി ഹെസക്കിയ സുഭാഷിതങ്ങളോട് ചേർത്തുവെച്ച ഈ ഭാഗത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് 25 അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, വിവേകവും എളിമയും ജീവിച്ചുകൊണ്ട് കർത്താവിന്റെ ജ്ഞാനവും രാജാവിന്റെ അറിവും നേടാൻ തക്ക ഉയർന്ന ജീവിത നിലവാരം പുലർത്തി മുന്നോട്ടു പോകാൻ നമുക്കും പരിശ്രമിക്കാം. വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധ

കറകളകറ്റിയും ജീവിതത്തെ ഏവർക്കുമുള്ള ഉദ്ബോധനവും സാക്ഷ്യവുമാക്കി മാറ്റാം. നന്മ പടർത്തിക്കൊണ്ട് മനുഷ്യർക്കു മുന്നിലെന്നതിനേക്കാൾ ദൈവത്തിനു മുന്നിൽ സ്വീകാര്യരും വിലപ്പെട്ടവരുമായി മാറാൻ പരിശ്രമിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 25 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. അശോക് ദാമോദർ എഴുതി, ബിബി മാത്യു സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. അമോറിസ് ലെത്തീസിയ 2026 ഒക്ടോബറിലെ സമ്മേളനത്തിനായുള്ള മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. 2026 ഒക്ടോബർ 7 മുതൽ 14 വരെ ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വിളിച്ചുകൂട്ടുന്ന അമോറിസ് ലെത്തീസിയ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 10-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിന്റെ മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയും സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റും ചേർന്നാണ് രേഖ തയ്യാറാക്കിയത്. പൗരസ്ത്യ കത്തോലിക്ക സഭകളുടെ വ്യക്തിസഭാ തലവന്മാർക്കും വിവിധ മെത്രാൻ സമിതികളുടെ അധ്യക്ഷന്മാർക്കും മാർഗരേഖ അയച്ചു. 2016 മാർച്ച് മാസം 19-ാം തീയതി ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച സിനഡാനന്തര അപ്പസ്തോലിക പ്രബോധനമായ അമോറിസ് ലെത്തീസിയയുടെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 മാർച്ച് മാസം 19-ാം തീയതിയിലെ തന്റെ സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പയാണ് ഈ സമ്മേളനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കുടുംബങ്ങളെ ബാധിക്കുന്ന മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട്

0: പരസ്പര ശ്രവണത്തിലൂടെ ഇന്ന് കുടുംബങ്ങളിൽ സുവിശേഷവൽക്കരണത്തിന് ആവശ്യമായ പ്രായോഗിക നടപടികൾ കൈക്കൊള്ളുന്നതിന് ആവശ്യമായ സിനഡൽ വിവേചന രീതികൾ കൈക്കൊള്ളുക, അമോറിസ് ലെത്തീസിയ രേഖയുടെ വെളിച്ചത്തിൽ പ്രാദേശിക സഭകളിൽ ആവശ്യമായ കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ലിയോ 14-ാമൻ പാപ്പായുടെ പരിഗണനകളാണ് ഈ സമ്മേളനത്തിന്റെ അടിസ്ഥാനം. ജൂൺ മാസം 27-ാം തീയതി നടന്ന അസാധാരണ കൺസിസ്റ്ററിയുടെ സമാപനത്തിൽ ലിയോ 14-ാമൻ പാപ്പ കുടുംബങ്ങളുടെ പ്രാധാന്യം അടിവരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. കുടുംബങ്ങളെ പിന്തുണയ്ക്കുകയും അവയെ അനുഗമിക്കുകയും ചെയ്യുന്നിടത്ത് ബന്ധങ്ങളുടെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും ഒരു വിദ്യാലയം വളരുന്നുവെന്നും എന്നാൽ അത് മുറിവേൽക്കുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുന്നിടത്ത് സമൂഹം മുഴുവൻ അതിന്റെ അനന്തരഫലങ്ങൾ വഹിക്കുന്നുവെന്നാണ് പാപ്പ തദവസരത്തിൽ എടുത്തു പറഞ്ഞത്. വത്തിക്കാൻ നൈജീരിയ നയതന്ത്ര ബന്ധത്തിന് 50 വർഷങ്ങൾ. കഴിഞ്ഞ 50 വർഷങ്ങളായി നയതന്ത്ര മേഖലയിൽ വത്തിക്കാനും നൈജീരിയയും തുടരുന്ന ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചർഡ് ഗല്ലഗർ നൈജീരിയയിൽ ജൂലൈ മാസം 2-ാം തീയതി മുതൽ സന്ദർശനം നടത്തിവരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ആർച്ച് ബിഷപ്പ് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി രാഷ്ട്രപതി ഭവനത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. നൈജീരിയയിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനവും സഹിഷ്ണുതയും ഉറപ്പാക്കുവാനും സർവമത സംവാദങ്ങൾക്ക് മുൻഗണന നൽകുവാനും തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടിക്കാഴ്ചയ്ക്കു ശേഷം പ്രസിഡന്റ് വ്യക്തമാക്കി. വൈദിക പരിശീലനത്തിന് പുതിയ ദിശാബോധം നൽകുവാൻ കൊളംബിയൻ സഭയുടെ നീക്കം. ആഗോളതലത്തിൽ വൈദിക ദൈവവിളിയുടെ വെല്ലുവിളികൾ കണക്കിലെടുത്തുകൊണ്ട് ഭാവി വൈദികരുടെ പരിശീലനവും രൂപീകരണവും പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ പരിഷ്കരിക്കുവാൻ ലാറ്റിനമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ കത്തോലിക്ക സഭ തീരുമാനിച്ചു. ബൊഗോത്തയിൽ ജൂലൈ മാസം 6 മുതൽ 10 വരെ നടക്കുന്ന കൊളംബിയൻ മെത്രാൻ സമിതിയുടെ 121-ാമത് പ്ലീനറി സമ്മേളനത്തിലാണ് ഈ വിഷയം പ്രധാന ചർച്ചയായത്. സിനഡൽ മിഷനറി കാഴ്ചപ്പാടിൽ വൈദിക പരിശീലനം എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. വെറുമൊരു ഔദ്യോഗിക പരിശീലനത്തിനും അപ്പുറം മാനുഷികം, ആത്മീയം, ബൗദ്ധികം, അജപാലനം എന്നീ 4 തലങ്ങളിലും ഭാവി വൈദികരെ പക്വതയുള്ളവരാക്കി മാറ്റുകയാണ് സഭയുടെ ലക്ഷ്യം. വൈദിക പരിശീലനം സെമിനാരികളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും മറിച്ച് അത് സഭയുടെ മുഴുവൻ കടമയാണെന്നും സമ്മേളനം ഓർമ്മിപ്പിക്കുന്നു. സുഡാനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷം, നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടു. സുഡാനിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധം സാധാരണ ജനങ്ങൾക്ക് പൊതുവിലും പ്രത്യേകിച്ച് കുട്ടികളെ സാരമായി ബാധിക്കുന്നുവെന്നും നിരവധി ജീവനുകൾ അപഹരിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുനിസെഫ് സംഘടന മാധ്യമക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. 2026-ലെ ആദ്യ 6 മാസത്തിനുള്ളിൽ മാത്രം രാജ്യത്ത് കുറഞ്ഞത് 330 കുട്ടികളെങ്കിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ദർഫൂർ, കൊർദോഫാൻ എന്നീ മേഖലകളിലാണ് കുട്ടികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും 15 മരണങ്ങൾ. ചൈനയിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും കുറഞ്ഞത് 15 പേർ മരിക്കുകയും 48,000-ത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം നൽകുവാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രസിഡന്റ് നിർദ്ദേശം നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി

സുഭാഷിതങ്ങളുടെ പുസ്തകം 25 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ പുതിയൊരു ഭാഗമാണ് 25 അധ്യായത്തിൽ തുടങ്ങുന്നത്. സോളമൻ രാജാവ് എഴുതിയതെന്നു കണക്കാക്കപ്പെടുന്ന 25 അധ്യായം മുതൽ 29 അധ്യായം വരെയുള്ള ഈ ഭാഗം അദ്ദേഹത്തിന്റെ മരണശേഷം ഏതാണ്ട് 300 വർഷങ്ങൾക്കപ്പുറം യൂദാ രാജാവായ ഹെസക്കിയയുടെ മേൽനോട്ടത്തിൽ ശേഖരിക്കപ്പെട്ട് സോളമൻ തന്നെ എഴുതിയതെന്നു കണക്കാക്കപ്പെടുന്ന 10 മുതൽ 22 അധ്യായത്തിന്റെ 16 വാക്യം വരെയുള്ള ഭാഗത്തോട് ചേർക്കപ്പെട്ടതാണെന്ന് 1 വാക്യം വ്യക്തമാക്കുന്നുണ്ട്. മുൻ അധ്യായങ്ങളിലെന്ന പോലെ ഇവിടെയും അറിവും ജ്ഞാനവും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപകാരപ്രദമാകുന്ന സാമൂഹ്യ ധാർമ്മിക മത ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് നാം കണ്ടുമുട്ടുന്നത്. രാജാക്കന്മാരുടെ ജ്ഞാനം, കോടതിയിൽ നിന്ന് അകന്നു നിൽക്കുക, കൃത്യമായ സമയത്ത് ഉചിതമായി സംസാരിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക, പ്രതിയോഗികളോടുപോലും കരുണ കാണിക്കുക തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില ചിന്തകൾ. യഥാർത്ഥ മഹത്വവും വിജയവും ബഹുമതികൾക്കും ആദരവിനും വേണ്ടി തേടി നടക്കുന്നതിലല്ല, എളിമയും മിതത്വവുമുള്ള ദൈവിക സ്വഭാവത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നതിലാണെന്ന ഒരു അറിവാണ് ഈ അധ്യായം പകർന്നുതരിക. രാജസദസ്സും വിവേകവും എളിമയുള്ള ജീവിതവും സോളമന്റെ സുഭാഷിതങ്ങളാണ് ഈ അധ്യായത്തിലുള്ളതെന്ന സാക്ഷ്യവും തെളിവും നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പലപ്പോഴും നിഗൂഢവും മനുഷ്യന് അജ്ഞാതവുമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തിന്റെ ജ്ഞാനവും അത് തേടുന്നവർക്കായി വെളിവാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായ ഹെസക്കിയ രാജാവിന്റെ ഈ പ്രവൃത്തി മഹത്വപൂർണമായ ഒന്നാണ് എന്ന് തുടർന്നുവരുന്ന 2 വാക്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർക്ക് കണ്ടെത്താനാകുന്നതിലും എത്രയോ അധികമാണ് ദൈവത്തിന്റെ ജ്ഞാനമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ വലുതാണ് രാജാക്കന്മാരുടെ മനസ്സെന്നാണ് സോളമൻ അവകാശപ്പെടുക. ഭരണകർത്താക്കൾക്കുണ്ടാകേണ്ട വിവേകത്തിന്റെ ഭാഗമാണ് വെള്ളിയിൽ നിന്ന് കിട്ടം ഇരുമ്പ് അകറ്റിക്കളയുന്നതുപോലെ ദുഷ്ടരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും അകറ്റി നിർത്തുകയെന്നത്. അപ്പോഴാണ് നീതി പുലരുക, ഭരണം ശുദ്ധമാവുക. എളിമയോടെയുള്ള ജീവിതമാണ് വിവേകപൂർവമായ ജീവിതമായി സോളമൻ ഇവിടെ പഠിപ്പിക്കുന്നത്. സമുന്നതർക്കൊപ്പം രാജസന്നിധിയിൽ ആയിരിക്കുന്നത് മഹത്വപൂർണമാണെങ്കിലും അത് സ്വയം തേടിച്ചെന്നതാകരുതെന്ന്, സ്വാർത്ഥതയുടെ ഫലമാകരുതെന്ന് സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നു. സ്വയം ഉയർത്താൻ പരിശ്രമിക്കുമ്പോൾ രാജസന്നിധിയിൽ നിന്ന് മാറ്റിനിർത്തപ്പെടാനും മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടാനുമുള്ള സാധ്യതയുള്ളതുകൊണ്ടുതന്നെ കയറി വരാനുള്ള രാജാവിന്റെ വിളിക്കായി എളിമയോടെ കാത്തുനിൽക്കുന്നതാണ് നല്ലതെന്ന് വചനം ഉദ്ബോധിപ്പിക്കുന്നു. കോടതിയും വ്യവഹാരങ്ങളും നാവിന്റെ നിയന്ത്രണവും. എത്രമാത്രം നീതിയുക്തമെങ്കിലും കോടതിയും വ്യവഹാരങ്ങളും കഴിയുന്നതും ഒഴിവാക്കണമെന്ന ഉപദേശമാണ് ഈ അധ്യായത്തിൽ നാം കാണുന്ന മറ്റൊരു ചിന്ത. കേട്ടറിഞ്ഞവയ്ക്കു മാത്രമല്ല കണ്ട കാര്യങ്ങൾക്കു പോലും മറ്റൊരു മറുപുറമുണ്ടാകാമെന്ന്, നമ്മുടെ ബോധ്യങ്ങൾ തെറ്റാകാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുവേണം നമ്മുടെ വാക്കുകളും വെളിപ്പെടുത്തലുകളുമെന്ന് 8 വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കുറിച്ചുള്ള അറിവുകൾ, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, പങ്കുവയ്ക്കുന്നതിലും വെളിപ്പെടുത്തുന്നതിലും ഉണ്ടാകേണ്ട വിവേകത്തിലേക്കും നിയന്ത്രണത്തിലേക്കുമാണ് ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടുതന്നെ മറ്റുള്ളവരുമായുള്ള ഭിന്നാഭിപ്രായങ്ങളും തർക്കങ്ങളും പരസ്പരം സംസാരിച്ചു തീർക്കുന്നതാണ് നല്ലതെന്ന്, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അവിവേകപൂർവം വെളിപ്പെടുത്തരുതെന്ന് സുഭാഷിതം പഠിപ്പിക്കുന്നു. കാരണം അത് തെറ്റാണെന്ന് അവർ തെളിയിച്ചാൽ അപമാനവും ദുഷ്കീർത്തിയുമുണ്ടാവുക നമുക്കായിരിക്കുമെന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. കൃത്യവും ഉചിതവും സത്യസന്ധവുമായ സംസാരവും ജീവിതവും. മുൻപ് നാം കണ്ട ചിന്തകളോട് സമാന്തരമായി പോകുന്ന മറ്റു ചില ചിന്തകളും ഈ അധ്യായം മുൻപോട്ടു വയ്ക്കുന്നുണ്ട്. ഉചിതമായ വാക്കിനെ സ്വർണനിർമ്മിതമായ ആപ്പിളിനോട് ഉപമിക്കുന്ന സോളമൻ, ഉപദേശം സ്വീകരിക്കുന്നവർ ജ്ഞാനിയായ ശാസകന്റെ വാക്കുകളെ വിലമതിക്കുമെന്ന് പ്രസ്താവിക്കുന്നു. കൊയ്ത്തുകാലത്തിന്റെ ഊഷരതയിലും ഉഷ്ണത്തിലും മഞ്ഞു പെയ്യുന്നതുപോലെയാണ്
വിശ്വസ്തനായ ദൂതന്റെ വാക്കുകളെന്ന് പറയുന്ന ഈ വചനങ്ങൾ എന്നാൽ കപടമായ സംസാരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച്, ജീവിക്കാത്ത പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നതിനെ മഴതരാത്ത മേഘങ്ങളോടും കാറ്റിനോടുമാണ് ഉപമിക്കപ്പെടുക. ധൂർത്തിൽ ജീവിക്കുന്നവർ പാപങ്ങളോടുള്ള കരുണയെക്കുറിച്ചും പാപത്തിൽ മുങ്ങിയവർ വിശുദ്ധിയെക്കുറിച്ചും അഹങ്കാരി എളിമയെക്കുറിച്ചും പ്രഘോഷിക്കുന്നതിലെ അപഹാസ്യത നമുക്കറിയാമല്ലോ. ആത്മനിയന്ത്രണവും പ്രവൃത്തികളിലെ നന്മതിന്മകളും ക്ഷമ എല്ലാം നേടാൻ സഹായിച്ചേക്കുമെന്ന്, ഭരണാധിപനെപ്പോലും അനുനയിപ്പിച്ചേക്കാമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ, എന്നാൽ മൃദുലമായ നാവിന് കടുത്ത അസ്ഥികളെപ്പോലും ഉടയ്ക്കാനുള്ള കഴിവുണ്ടെന്ന്, അതുകൊണ്ടുതന്നെ വാക്കുകളിൽ നിയന്ത്രണമുണ്ടാകണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. തേൻ അമിതമായി കുടിക്കുമ്പോഴുണ്ടാകുന്ന ചെടിപ്പിനെയും അനാവശ്യമായും അധികമായും അയൽക്കാരുടെ വീട്ടിൽ പോകുന്നതുവഴി ഉണ്ടായേക്കാവുന്ന അസ്വീകാര്യതയെയും കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാത്തിലും ഒരു നിയന്ത്രണം ആവശ്യമുണ്ടെന്ന് അവൻ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരോടുള്ള പ്രവൃത്തികളിൽ ഉണ്ടാകേണ്ട സത്യസന്ധതയുടെയും കരുണയുടെയും വിവേകത്തിന്റെയും പ്രാധാന്യവും ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട്. അവിശ്വസ്തനിൽ വിശ്വാസമർപ്പിക്കുന്നതിനെ കേടുള്ള പല്ലിനോടും മുടന്തുകാലിനോടും ഉപമിക്കുന്ന സോളമൻ, അയൽക്കാരനെതിരെ കള്ളസാക്ഷി പറയുന്നവനെ മരണം വിതയ്ക്കുന്ന ആയുധത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. വടക്കൻകാറ്റ് മഴ കൊണ്ടുവരുന്നതുപോലെ ഏഷണി പറയുന്ന നാവ് രോഷം കൊണ്ടുവരുമെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുഃഖിക്കുന്നവന് ആശ്വാസം നൽകുന്നതിന് പകരം അവന് ഉപകരിക്കാത്ത സഹായങ്ങൾ നൽകാൻ പരിശ്രമിക്കുന്നത്, കൊടുംതണുപ്പിൽ വസ്ത്രമുരിഞ്ഞു മാറ്റുന്നതും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നതും പോലെ ക്രൂരമാണെന്ന് സുഭാഷിതം പ്രസ്താവിക്കുന്നു. ശത്രുവിനോട് കരുണ കാണിക്കാൻ ഉദ്ബോധിപ്പിക്കുന്ന സോളമനെ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തു കാണാം. ശത്രുവിന് കൊടുക്കുന്ന ആഹാരവും ജലവും അവനിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടുമെന്ന് ഓർമ്മിപ്പിക്കുന്ന വചനം, എന്നാൽ കർത്താവ് നിനക്ക് അതിന് പ്രതിഫലം നൽകുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതേസമയം ദുഷ്ടനു വഴങ്ങിക്കൊടുക്കുന്ന നീതിമാനെ കലങ്ങിയ അരുവിയോടും മലിനമായ ഉറവയോടും സുഭാഷിതം താരതമ്യപ്പെടുത്തുന്നതും നമുക്കു കാണാം. കലഹക്കാരിയായ ഭാര്യയോടൊത്തു ജീവിക്കുന്നതിലെ ബുദ്ധിമുട്ടും ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാഹിക്കുന്നവന് തണുത്ത ജലം പോലെയാണ് സദ്വാർത്തയെന്ന് പ്രസ്താവിക്കുന്ന സോളമൻ, എന്നാൽ തേൻ കഴിക്കുന്നതിലെന്ന പോലെ പ്രശംസയ്ക്കു ചെവി കൊടുക്കുന്നതിലും നിയന്ത്രണമുണ്ടാകണമെന്നും ഉപദേശിക്കുന്നുണ്ട്. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യനെ കോട്ടകളില്ലാത്ത പ്രതിരോധമില്ലാത്ത നഗരത്തോടാണ് അവൻ താരതമ്യം ചെയ്യുക. ഉപസംഹാരം. സോളമന്റെ ജ്ഞാനോപദേശങ്ങളുടെ ഭാഗമായി ഹെസക്കിയ സുഭാഷിതങ്ങളോട് ചേർത്തുവെച്ച ഈ ഭാഗത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് 25 അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, വിവേകവും എളിമയും ജീവിച്ചുകൊണ്ട് കർത്താവിന്റെ ജ്ഞാനവും രാജാവിന്റെ അറിവും നേടാൻ തക്ക ഉയർന്ന ജീവിത നിലവാരം പുലർത്തി മുന്നോട്ടു പോകാൻ നമുക്കും പരിശ്രമിക്കാം. വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധതയും ചേർച്ചയുമുണ്ടാകട്ടെ. ദുഷ്ടരിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് കരുണയോടെ ധാർമ്മികതയോടെ പെരുമാറിക്കൊണ്ട് ഏവർക്കും കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് നല്ലതു പറഞ്ഞുകൊണ്ട് വിവേകപൂർവം ജീവിക്കാം. സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും മഹത്വവും ബഹുമതിയും സ്വന്തം കഴിവുകളുടെ ഫലമെന്നതിലുപരി ദൈവദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ എളിമയും നന്മയും വിശുദ്ധിയും സ്വന്തമാക്കിയും അഹംഭാവത്തിന്റെയും തിന്മയുടെയും താൻപോരിമയുടെയും കറകളകറ്റിയും ജീവിതത്തെ ഏവർക്കുമുള്ള ഉദ്ബോധനവും സാക്ഷ്യവുമാക്കി മാറ്റാം. നന്മ പടർത്തിക്കൊണ്ട് മനുഷ്യർക്കു മുന്നിലെന്നതിനേക്കാൾ ദൈവത്തിനു മുന്നിൽ സ്വീകാര്യരും വിലപ്പെട്ടവരുമായി മാറാൻ പരിശ്രമിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 25 വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.